അല്ലാഹും അഹദു കഷവർക്കോ ഗദകുറു മഫഹും എക്കലാങ് അഹദു ഉവാലാമിഹുന്നെ അതി എവരെന്നി ഗുളുവാ ദെമഹെട്ടുമ അല്ലാഹു അമുരു കുരവി ഖന്തത്ത ഖണ്ഡാല ബിംഗാ ഫസാദ ഉഫദ്ദാമിഹുന്നെ ഗെല്ലെനി വെഗിംവാ മീഹുന്നി ഹമ എവരെന്നേ.

അതികൈത്തരുക്കമായി നമാദും ത്യബാമിഹും വാഗി ഹോദാശ് ബിർവെത്തുവെ മഡ്മാ തിരുവാ മീഹുന്ന മെനുവി ഹമകശ്വരും എയ് വരബൊടുക്കമിക്കെ എബഹി ദതി ഉന്തകൂക്കമിക്കെ.

0: ഫുങ്കിരീക്കം അളുകുൻ മിന്നെ ബയാം ഖുദ്ദിവുമ ഖലൈഗ് ഫാനുഗ വിരി റസ്കലാങ് ഹദ്രത്ത് ദന്നവാ ദിവാഷെ എഹനീ ഹമകശ്വരും തിയ സിഫ കുറവ്വാ ഗിരി അളുകുൻ മിന്നം ഒളിച്ചെ അല്ലോഹ് ഇരാദ കുറവിയ ഹമകശ്വരും തിമമ്മം വാഹുഷി ഏകമ തെദ്മഗു ലിബ്ഗം വാ ബയോകം ഗെ
1: കീരിത് ഖുർആനുഗ ദിവ തർജമായ മിയദ് മിഗനസ്തിനി സൂറത്തുൽ ഫാത്തിഹ ഫഷാഗൻ ഇസൂറ നിമ്മ സൂറത്തുൽ ബഖറ ഫഷാഗൻ ഇസൂറത്തു ഹൈദ്യവൺ ആയത്തുക നിയല തർജമ വിദാളു ദിവ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.

അല്ലാഹും അഹദു കഷവർക്കോ ഗദ കുറുമഫഹും എക്കലാങ് അഹദു ഉവാലാമി ഹുന്നെ അതി എവരെന്നി ഗുളുവാ ദെമഹെട്ടുമ അല്ലാഹു അമുരു കുരവി ഖന്തത്ത ഖണ്ഡാല ബിംഗാ ഫസാദ ഉഫദ്ദാമി ഹുന്നെ ഗെല്ലെനി വെഗിംവാ മീ ഹുന്നി ഹമ എവരെന്നേ.

ഫഹെ ഷൈത്തോന എഗസ് മെദുരകോ ഏ ദേഖംബലും കുശുഗാ അളുവ സ്വർഗേഗ ഏ ദേഖംബലും ഉളുവി നിഅമത്തകും ഏ ദേഖംബലും ബേരുകുഫി അതി തിമനു റസ്കലാഗ വഹൈ കുറവീമെ തിയബാ മീഹുങ്ങെ ഇബ്ബയകു അനബ്ബക അദാവ തിരിങ്കം ഗാവാ ഹാൽ തിയബാ മീഹും ബിമഫാ ഭാഷ അതി ബിമുഗാ തിയബാ മീഹുന്ന ചക ബറാറുവെ തിബനിവി തനകായി ഹിന്ദു കൊളക ദുനിയേഗ വകുതി ഉഫലെവേ.

0: എമ്മനകളും. ഫസീന ബുണതി ബദ ഇസ്തിഅലാഗ് തഫ്സീൽ.
1: ഇസ്തിഅലാഗ് മാനകേ ദുലുഗെ ഫഹൈ മതിതജദി മയൻ ഉഫ്ലു
0: കുബൈഗ കുർതകി.
1: ഇസ്തിഅലാഗ് കുർതകി ഖ സാദ് മാദ് ത്വാ വാ ഗൈൻ ഖഫ്
0: നിമണി കിതംഗ കുറുണണി ഹൈംഗ കുറുദ ഇസ്തിഅലാഗ് ഉണ്ണണി ഹൈംഗ കുറു ഏ മി അകുറത അദാ കുറാരുഗ ദുലുഗെ ഫഹം യുണ്ണണി മതി തയ്യൻ അറാഫ എഹ നമസ് മീഗെ ബൈ അകുറത അദാ കുറമുന്ദ ആരുഗ ഇബ റിഖാസ് ദെങ് ഇബ ജഹ ഏ കൊൻ അകുറത ക
2: മി
0: ഗൈൻ ഖ മഖറജഗ അടു ഹിംഗ ഹിംഗ ഹുണ്ണ ഗത റിഖവ ദെങ് ഇബ ജഹ എന്നു ഹദി കിയ ബദ വൽ മൈസിരി വൽ വയസുദ്ദകും
3: وَالْمَيْسِرِ وَيَصُدَّكُمْ عَن ذِكْرِ اللَّهِ وَعَنِ الصَّلَاةِ فَهَلْ أَنْتُمْ مُنْتَهُونَ
0: صدق الله العظيم
3: صدق الله العظيم
0: ميا حساب ميدغ فيلاو نمالي اراد كرويا ا فيلاو لكا اكيغا بدو كولم اميدغ وكيلن. والسلام عليكم ورحمه الله وبركاته.
4: وعليكم السلام ورحمه الله وبركاته.
5: مي مصفن فيلاو لك ستيك 21 ون فيلاو مدرسكي القاري علي وحيد عبد الرحمن ദർവലിനകി ആയിഷത്ത് ഫസീന ഹലീമത്ത് സഹദ ആദം മറിയം നാഹി റഷീദ് അദി റൗദ മുഹമ്മദ് പ്രോഗ്രാം മുഫദ്ദി അളുകൊണ്ട് അലി റാസി.

0: യർജിഉൻ. അദി തിമൻരസ് കലാംഗേ ഇരാദ കുറവാ നമ എവരെൻ തിബിത തിബ്ബ എവരെൻഗേ സിഫ ബദലു കുറവാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയ ദിയുമകവ്വസ് അദി ഫഹൻ എമ്പുരി ഔമകവ്വസ് എവരെന്നക കുളദാന വെഗെനെന്നുവെ. وَمَن نُعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. تِمَن رَسْكَلَانْگِ اَمِيهِگِ عُمُرُ دِگُ كُرَوَّا مِيهَاگِ كَنْتَ هِدَّوِ هِدَّوُ مُگَا اِكَلُ كُلُنْ جَسَّوَا حُشِيمِ اِبَهِ آرِ بَارِنِ گُتُگَا فَشِگِنْ عَيْسِ زُوَانْكَ مُگِ دَوْرُ نِمِ എമ്മെ ഫഹും ആരെ ബാരെന്നെ മീഹകു കമുഗാ ലവ്വാ ഹുഷീമെ ഫഹെ ഏവരെൻ നുവിസ്നനീ ഹെയ്യെ. വമാ അല്ലംനാഹു ശിഅ്ര വമാ യംബഗീല ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. അദി തിമന രസ്കലാംഗെ എക്കലേഗെ ഫാന ലെങ് ഉങ്കന്നവേ നുദെവ്വമെ. അതി എക്കലേഗെ ഫാനു എക്കമക എക്കശീഗെ നെവ്വെസ് നുവേ. എയി ഹദാങ്കൊ ദെനിവി ഫൊതെ കമുഗയ്യായി ബയാം വെഗെംവാ ഖുർആൻ കമുഗ മെനുവീ നുവേ. ലിയുൻസിറ മൻ കാന ഹയ്യൻ വയഹിഖ് قال القول على الكافرين اي
1: ديريحوري كمغاوا ميحك انزار كوربو مٹك ادي كافرونگه مچ عذابوگه بسفلو حقو ومٹك.